0: നിക്കുന്ന റേഡിയോ സാരംഗ് 107.8 FM ഇനിത്തെ തുളു കാര്യക്രമകു നിക്കലേക്ക് മാത്രം മോക്കി ദിഞ്ചി സൊൽമേലു ഇനിത്തെ ഈ കാര്യക്രമം ഇഞ്ചിപ്പ ഡോക്ടർ വാമന നന്ദാവര ചാവടി തുളു ഭവന മൂലു തുളു സാഹിത്യ അക്കാഡമി വത്തിടത്ത് ആട്ടിഡൊഞ്ചി കബിക്കൂട്ട അഞ്ചനെ ബൂഗു ബുടുകടെ കാര്യക്രമ ഈ ലേസദ കബിക്കൂട്ടോടു പാൽപടയിന കബികുലന കബിത്തലിന് കേനൊന്ന് ബർക്ക കബികുലന കബിത്തദ സുരുതയക്ക
1: ഇനിത്ത കബിക്കൂട്ടദ ഉദിപ്പണം ഉദിപ്പണം മാർപ്പനാറ് അക്ഷത രാജ് പെർല കന്നഡദ ഒക്കെ അഞ്ചിനെ തൊടുത്ത മാമല്ല സാഹിത്യ ഇനി സോഷ്യൽ മീഡിയയിലെ ഭാരി പ്രചലത്തിൽ ഉപ്പുനഞ്ചിന ഒഞ്ചി ചട്ടുവട്ടിക്കേട് ഉപ്പുനഞ്ചിന ഒഞ്ചി വ്യക്തി നമ്മ അക്ഷത രാജ് പെർല നേരല ഇത്ത ഈ ഇനിത്ത കബിക്കൂട്ട ഉദിപ്പണം മാർപ്പോട് വന്ന് വിനപ്പം
2: ഇത്ത ചാവടി പുന മാത പെരിയക്കലേ അഞ്ചിന് എതിരു കുല്ലിനക്കല്ല മാതെല്ല ഏനടുത്ത് ഹെച്ചിനക്കല്ല ഏനടുത്ത് മല്ലക്കല്ലെ അഞ്ചത് മാതെരകളെ തര തഗ വന്നു മല്ല സാഹിത്യദാലത്ത് ഞാൻ ഒൽപ്പ പോണ്ടല്ല ലേഖക്ക് പന്തി എന്നാണ് ഞാൻ പത്തെ മാർക്കുന്നത് അയപ്പണ്ട മല്ല സാഹിത്യ പന്പനാത്ത് ജീവ മാത്രം മല്ല ഉണ്ട് അഞ്ചത് മല്ല സാഹിത്യദാലത്ത് മുഖ്യാത് പന്പനണ്ട എന്നു ഗുർക്കാരിലെത്തനെ ഒഞ്ചി കവിക്ക ഓടു ഓതോടു വന്നു ബൊക്കായിത്ത കാക്കജി ബത്തുന്നക ഉദീപനദ പാത്തേര അന്തിത്തുണ്ട് ആയപ്പണ്ട ഞാൻ പാത്തേരിയരെ ഉന്തുനെ മൈക്കദെതിരു ഉന്തുനെ ഒഞ്ചൂരു കടിമെ ഒഞ്ചൂരു മൈക്കദ പിരാവുടേ ദാതാണത ബറിക്കുന്ന ബേലെ മൽക്കുന്നല്ല അഞ്ചാത് പാത്തേരനെ പണ്ട ഒഞ്ചൂരു കഷ്ടത ബേലെ നനൊഞ്ചിദാത പണ്ട ഇഞ്ച ഇത്തെ പ്രസ്തുതദ ഒഞ്ചി ഒൽപ്പത്തുണ്ടല സന്ദിഗ്ധത പരിസ്ഥിതിടു മസ്ത് ഉമേദടു ഉല്ലേസടു പാത്തേരനഞ്ചിന ഒഞ്ചി പരിസ്ഥിതി ഒൽപ്പല ഇജ്ജി അഞ്ചാത് പുന ഇത്തെ ഐക്ക് സരിയാത് ഹവാമാനല അഞ്ചനെ ഉണ്ടു ഇത്തേത അവുല നമ്മനൊട്ടുകു ദാദന പൈപോട്ടിക്ക് ജത്തി ലെക്ക ഉണ്ട് ഹവാമാനല നരമാനില ദയപണ്ട നമ്മ ഘട്ടദഞ്ചി പോണ്ട വന്യജീവി മാനവ സംഘർഷ അന്നൊഞ്ചി പാത്തേര ഉണ്ട് മുൽപ്പ അഞ്ചാ ഒന്നിച്ചി ഹവാമാന ബൊക്ക മാനവ സംഘർഷ പൻപിലെ കാവൊന്നുണ്ട് ബർസ ഉണ്ട് പണ്ട ഉണ്ടു ഇജ്ജി പണ്ട ഇജ്ജി അഞ്ചപ്പുറ ആവൊന്നുണ്ട് ഞാൻ മസ്ത് പാത്തിര പോക്കുജി കബി കബിക്കൂട്ടത ഉദിപ്പന ആയിട്ട് ദാത്ര എന്നൊഞ്ചി കവിതത മൂലക്കനെ ഉദിപ്പന മാർപ്പ കവിതദ പുതര് നിച്ചോദ പൊൽപ്പു രാത്രിയുടെ ദീത്തിന പൊത്തുദ ഗണ്ടെ കിളെപ്പുനക ലക്കുന എങ്ക് പാതിരകു തിക്കുന മുന്തില്ല പുർപ്പ തെളിപ്പുവതായേ തെളിപ്പുവതായേ ഈ ആവടിത്തണ്ട് എന്നഞ്ചിന പൊണ്ണു ദായേയിഞ്ച ദായേയിഞ്ച അപ്പന കഥക്കുളിട് പൊണ്ണു ഗൊണ്ടെതപ്പു ആയള് അരസുബാലെ ബുഗുടിക മാലെ ആയള് രെഞ്ചെ സുരകി സംപയി കേദയി മാതെ തലപ്പിരോടു ഉണ്ടത്ത പൊണ്ണ നിരല് ബോഡു എങ്ക് പൂ പൊണ്ണാത്തി കത്തെ ബോഡു എങ്ക് പൂ പൊണ്ണാത്തി കത്തെ എന്ന മനസ് സരോ സരോ തുത്തൈത്ത മാതേക്കല നിന്നനേ ഒരു യാന നിന്നലേക്ക നൈമ്മനെ ആണ്ട ഒരലയി.